എത്ര ടാടാവിടെ അന്നേരം എന്ത് ലോഡ് ആയിക്കാണ് ബുഡ ലോഡ് ബുഡ ബുഡ ലോഡ്.